സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റു പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: Penny felt grieved at heart. The sorrow-stricken face of a village girl seemed to represent for him the great, unspoken, pervading grief of Mother Earth herself. At one moment, he felt an impulse to go back and bring away with him that lonely waif, forsaken of the world. But the wind had just filled the sails. The boat had got well into the middle of the turbulent current, and already the village was left behind, and its outlying burning ground had come into sight. So the traveler, borne on the breast of the swift flowing river, consoled himself with philosophical reflections on the world and on death, a great parting from which there was no return. But Ratan had no philosophy. She was wandering about the post office with tears streaming from her eyes. It may be that she had still a hope lurking in some corner of her heart that her Dada would return. And perhaps that's why she could not tear herself away. Alas, for our foolish human nature, its fond mistakes are persistent. The dictates of reason take a long time to assert their sway. The surest proofs, meanwhile, are disbelieved. One clings desperately to some vain hope till a day comes when it had sucked the heart dry, and then it breaks through its bonds and departs. After that comes the misery of awakening, and then once again the longing to get back into the maze of same mistakes.
1: മൺസൂൺ ടെയിൽസിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദ പോസ്റ്റ് മാസ്റ്റർ എന്ന കഥയാണ്. കഥ അവതരിപ്പിച്ചത് ലില്ലിയൻ ജെറാൾഡ്. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണം

അതിനകത്ത് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഓരോ മഴയും ഒരു ഓർമ്മപ്പെടുത്തലല്ലേ? മറഞ്ഞുപോയ ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഒരു പക്ഷേ നനഞ്ഞ മണ്ണിൻ്റെ മണമായിരിക്കാം, ജാലകത്തിൽ പതിക്കുന്ന മഴത്തുള്ളികളുടെ താളമാകാം, അല്ലെങ്കിൽ ഓരോ മഴക്കാലവും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കഥകളാവാം. ഈ വായനാവാരത്തോടനുബന്ധിച്ച് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും എറണാകുളം സെയിൻറ്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്നു മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ജൂൺ 19 മുതൽ ജൂൺ 25 വരെ രാത്രി 7:30. മറക്കാതെ കേൾക്കൂ.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ്. സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യമാണ്. ടെക്നോളജി ആയാലും ആരോഗ്യ മേഖലയായാലും വ്യവസായ മേഖലയായാലും, എന്തിന് നമ്മളിപ്പോൾ ചന്ദ്രനിൽ വരെ നമ്മൾ പേടകത്തിനെ അയച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ എല്ലാ തുറയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വളർച്ച വളരെ വളരെ വേഗം

വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരുന്നതോടുകൂടി തന്നെ ജീവിത ചെലവിനോട് പോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ചെലവും വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ രോഗങ്ങളായാലും ശരി, വലിയ രോഗങ്ങളായാലും ശരി, അതിൻ്റെ ചികിത്സ ചെലവ് വളരെ വളരെ കൂടുകയാണ്. ഇങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷയെപ്പറ്റി വളരെ ഗൗരവമായി ചിന്തിക്കണ്ടേ? ഈ സാഹചര്യത്തിലാണ് ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ആരോഗ്യ രക്ഷാ തത്വങ്ങളെപ്പറ്റി നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും കാണേണ്ടതും. ആയുർവേദം പറയുന്നു, നിങ്ങൾ രോഗികളാകുന്നതിന് മുമ്പെ തന്നെ രോഗം വരാതിരിക്കാനുള്ള ഒരു ചിട്ടപ്പെടുത്തിയ ആഹാര രീതിയും ജീവിത രീതിയും മാനസികവും ശാരീരികവുമായ വിശ്രമവും ഉണ്ടായാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താം. 100% തടയാമെന്നൊന്നും ആയുർവേദം പറയുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ യോഗ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളല്ലാതെ കണ്ട് ജനിതക മാറ്റത്തിലൂടെയും വ്യവസായ മലിനീകരണത്തിലൂടെയും ആഹാരത്തിൻ്റെ തെറ്റായ അനുഭവത്തിലൂടെയും മറ്റുമുണ്ടാകുന്ന നിരവധി രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്, അലോപ്പതി ആശുപത്രികളുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ധാരാളം ആയുർവേദ ഡോക്ടർമാരുണ്ട്, ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, എന്ത് രോഗം വന്നാലും ഇവരുടെ അടുത്ത് പോയാൽ പോരേ എന്ന്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പലതിൻ്റെയും ചികിത്സാ ചെലവ്, ഔഷധങ്ങളുടെ വിലകൾ, ഓപ്പറേഷൻ്റെയും മറ്റുമുള്ള കോസ്റ്റ് ചെലവുകൾ, ആശുപത്രികളിലും മറ്റുണ്ടാകുന്ന ചെലവുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻസർ ചികിത്സ, ക്യാൻസറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒരു സാധാരണക്കാരന് അപ്രാപ്യമാണ്. വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ചികിത്സയാണ്, ഇപ്പം സൈഡ് എഫക്ട്സൊക്കെ വളരെ കുറവാണ്. പക്ഷെ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ രോഗങ്ങൾ വരുന്നതിന് മുമ്പേ അവന് കടക്ക് പുറത്ത്, പടിക്ക് പുറത്താക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് യോഗ പറഞ്ഞു തരുന്നത്. ആയുർവേദവും യോഗയായിട്ട് വളരെയധികം സാഹോദര്യ ബന്ധമുണ്ട്. യോഗയിലും പറയുന്നു, നിങ്ങൾ ആഹാരത്തിലും മാനസികവുമായിട്ടുള്ള ഒരച്ചടക്കം ഉണ്ടാക്കണം. അതാണ് യമനിയമങ്ങളെപ്പറ്റി പറയണം. തിന്ന സമയത്തിനുള്ള ആഹാരം, ഇത്ര സമയത്തിനുള്ള ഉറക്കം, ഇന്ന മാതിരിയുള്ള പ്രവൃത്തികൾ, മനസ്സിൻ്റെ അച്ചടക്കം, ഇതൊക്കെ നിങ്ങളൊന്ന് അനുഷ്ഠിക്കണം. അതായത് ഒന്ന് കുറച്ച് കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളൊരു എല്ലാ സാധാരണ ജീവിതത്തിൽ പലതരം ജോലി ചെയ്യുന്നു, കൃഷിപ്പണി ചെയ്യുന്നു, ഓഫീസ് ജോലി ചെയ്യുന്നു, ഓടുന്നു, പല കാര്യങ്ങളും, യാത്ര ചെയ്യുന്നവർ വരെയുണ്ട്. അവർക്കെല്ലാം ഒരു കൃത്യതയോടെയുള്ള ആഹാര നിയന്ത്രണവും ചെയ്താൽ, ഒരു മാനസികമായ അച്ചടക്കവും പാലിച്ചാൽ കുറേയൊക്കെ യമനിയമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെയാണ് ആസനങ്ങൾ വരുന്നത്. ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ ആസനങ്ങളെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവൻ നേരെ സ്വാമിയാവും, ഹിമാലയത്തിൽ പോയി സ്വാമിയിൽ പോകും. സ്വാമിയാവാനല്ല യോഗ പഠിക്കണം, ആസനങ്ങളും പഠിക്കണം, നമ്മളെ ശരീരത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യോഗ ആസനങ്ങളും യോഗ മുറകളും നമ്മൾ നിത്യം ശീലിച്ചു വന്നു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ വളരെ നല്ലൊരു അച്ചടക്കം വരും. നമ്മളറിയില്ല, നമ്മളെ കൂടെ അത് വരും. അത് എത്രയോ അനുഭവമാണ്, എത്രയോ വ്യക്തികളിൽ കണ്ടിട്ടുണ്ട്. യോഗ ആസനങ്ങൾ നിത്യം ചെയ്യാം. നമുക്ക് യോഗ ആസനം ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫുട്ബോൾ ഗ്രൗണ്ടോ വോളിബോൾ ഗ്രൗണ്ടോ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടോ ഒന്നും വേണ്ട. ഒരു 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു റൂം കിട്ടിയ സ്ഥലം കിട്ടിയാൽ മതി. കാറ്റോട്ടമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് യോഗ ആസനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. യോഗാസനങ്ങളിൽ തന്നെ ആദ്യം നിന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ തുടങ്ങുന്നത് സൂര്യ നമസ്കാരത്തോടുകൂടിയാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുന്ന എല്ലാ ആസനങ്ങളുടെയും ഒരു സമ്മിശ്രമായ ഒരു ക്യാപ്സ്യൂളാണ്. നിന്നുകൊണ്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നു. ചിലർ മന്ത്രത്തോടുകൂടി ചെയ്യുന്നു, ചിലർ മന്ത്രം ഇല്ലാതെ കണ്ട് ചെയ്യുന്നു. അതൊരു 10-12 സ്റ്റെപ്പുണ്ട് സൂര്യ നമസ്കാരത്തിൽ. ആ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി ചെയ്യാം. അപ്പോൾ 6, 12, 24 അങ്ങനെയുള്ളൊരു കണക്ക് പ്രകാരമാണ് അത് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നത്.
സൂര്യനമസ്കാരത്തിന് ശേഷം നമ്മൾ

കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ആയിട്ടാണ് ചെയ്യുന്നത്. സർവാംഗാസനം, ഹലാസനം മുതലായ കിടന്നുകൊണ്ടുള്ള, അതിനുശേഷം വേണം കമിഴ്ന്ന് കിടന്നിട്ടുള്ള മയൂരാസനം, ശലഭാസനം, ഭുജംഗാസനം മുതലായ ആസനങ്ങൾ ചെയ്യേണ്ടത്, അർദ്ധചന്ദ്രാസനം മുതലായതൊക്കെ. അതിനുശേഷം കിടന്നതിന് ആസനങ്ങൾക്ക് ശേഷം ഇരുന്നിട്ടുള്ള അർദ്ധമത്സ്യേന്ദ്രാസനം, പത്മാസനം, പവനമുക്താസനം, മത്സ്യേന്ദ്രാസനം, ഇങ്ങനെയുള്ള ഗരുഡാസനം, ഉഷ്ട്രാസനം, ഇങ്ങനെയുള്ള ആസനങ്ങളെല്ലാം നമ്മൾ ഇരുന്നിട്ട് വേണം ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ചെറു ചെറുതായിട്ടുള്ള ആസനങ്ങളെല്ലാം ചെയ്യുക. ഏറ്റവും അവസാനം നമ്മൾ ശവാസനം വേണം ചെയ്യാം. നമ്മൾ കിടന്ന് മനസ്സിനെ ശാന്തമാക്കി ശ്വാസകോശത്തെ വളരെയധികം ശ്രദ്ധിച്ച് ശരീരത്തിലുള്ള ഓരോ ഇഞ്ച് ഇഞ്ച് സ്ഥലങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നോക്കി അവസാന ആ ബ്രീത്തൽ ശ്വാസത്തിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വളരെയധികം ശാന്തമാകും. ഇതൊരു ഏറ്റവും അവസാനം ചെയ്യേണ്ട ശവാസനം എന്ന പ്രൊസീജിയറാണ്. ആസനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ധ്യാനം എന്ന കർമ്മം ചെയ്യാൻ. ധ്യാനം എന്ന് പറയുമ്പോൾ മനസ്സിനെ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇരുന്ന പൊസിഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്മാസനത്തിലിരിക്കാം, സുഖാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം. ഏതാണ് ഏറ്റവും സുഖകരമായതെന്ന് വെച്ചാൽ ഇതിൽ ഇരുന്നിട്ട് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കും. ഏകാഗ്രമാക്കാൻ വേണ്ടി നമുക്ക് ഒരു മെഴുകുതിരിയോ ഒരു ദീപമോ കത്തിച്ച് അതിൽ ശ്രദ്ധിക്കാം, അതിൽ മാത്രം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ നോക്കാം, അല്ലെങ്കിൽ ഓംകാരത്തിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു വസ്തുവിലും മുമ്പിൽ നിർത്തിയിട്ട് ഒരു പുഷ്പമാവാം, ഒരു പന്നീർ പുഷ്പമാവാം, ചെമ്പരത്തിപ്പൂവോ ആകാം. അതിൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. മറ്റ് ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. ഒരു കുറച്ച് ചുരുങ്ങിയ സമയം ഏകാഗ്രമാക്കി നിർത്തി. ഇത്രയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം യോഗ. മറ്റ് ധാരണ, സമാധി, ഇങ്ങനെയൊക്കെ ഒരു വേറെയൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. കുംഭകങ്ങൾ, അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ്. നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നുണ്ട്. ആ പ്രാണായാമം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കാൻ. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ ഒരു മൂക്കിലൂടെ എടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുക, മറ്റേ മൂക്കിൽ കൂടെ എടുത്ത് വീണ്ടും അടുത്ത മൂക്കിലൂടെ വിടുക. ഇതാണ് നാഡിശുദ്ധി പ്രാണായാമം. ഇത് സ്പീഡിൽ ചെയ്യാം. ഭസ്ത്രിക, കപാൽഭാതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് എന്താ, നമ്മൾ മൂക്കിൻ്റെ അകത്തേക്കുള്ള ശ്വാസത്തിൻ്റെ ഗതിയൊക്കെ വളരെ നന്നായിട്ടും ഫ്രീ ആയിട്ട് കയറും. മാത്രമല്ല നമ്മൾ ശ്വാസകോശമൊക്കെ മുഴുവൻ പണിയെടുക്കും. ശ്വാസകോശത്തിൻ്റെ ഓരോ ഇഞ്ച് ഇഞ്ച് ഭാഗങ്ങളും നന്നായിട്ട് പണിയെടുക്കും. ഒരു സാധാരണ നമ്മൾക്ക് വ്യക്തികളിൽ 50% ശ്വാസകോശമേ വർക്ക് ചെയ്യുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി 50% സൈലൻ്റായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന ശ്വാസകോശത്തിൻ്റെ അറകളെയെല്ലാം നമുക്ക് പ്രാണായാമത്തിലൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പറയുമ്പോൾ കൂടുതൽ ശ്വാസം, ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ കുംഭകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രാണായാമ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയൊന്നും ചെയ്യേണ്ട. നമ്മളൊരു 15-20 മിനിറ്റ് നിത്യവും നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുക, ഒരു കപാൽഭാതി ചെയ്യുക, എന്നാൽ തന്നെ വളരെ വളരെ വളരെ ഫലവത്തായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലോകം മുഴുവൻ തന്നെ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെയധികം ഗൗരവമായി മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നൊക്കെ പറഞ്ഞ് അന്ന് ആചരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് വന്നു? യോഗ നമ്മളെ ഭാരതം വിട്ട് വിദേശത്തേക്ക് പോയി വിദേശീയരായ വ്യക്തികൾ അതിനെ നന്നായി പഠിച്ച് മനസ്സിലാക്കി അവരുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണം അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരതിനെ അഗാധമായി ആത്മാർത്ഥമായി അതിനെ സ്വീകരിക്കാൻ കാരണം. മാത്രമല്ല അവരതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പുതിയ ഉപകരണങ്ങളെല്ലാം വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഗുണം സീമാതീതമാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നൊക്കെ പല വിദേശ രാജ്യങ്ങളിലും തന്നെ സ്കൂളുകളിൽ എല്ലാം നിത്യം യോഗ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. ആഹാര രീതിയിലുള്ള മാറ്റങ്ങളും അവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇത് നമ്മൾ കേരളീയരായ നമ്മൾ എന്തുകൊണ്ടോ ഒരു ഒരു ഒരു ലേശം പിന്നാക്കമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ യോഗ ധാരാളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് എന്തോ ഒരു ഐറ്റം നമ്മൾ പണ്ടേ കൊടുത്തിട്ടുണ്ട്. ആ ഐറ്റം മനസ്സിൽ നിന്ന് ഇപ്പോഴും നമുക്ക് പോയിട്ടില്ല. അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം

യോഗയുടെ പ്രാധാന്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്കൂളുകളെല്ലാം യോഗ പഠിപ്പിക്കുന്ന ഒരു കാലം അത്ര വിദൂരമല്ല. നിർബന്ധമായി ഇന്ന് തന്നെ പല പല വലിയ സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകളിൽ പ്രത്യേകിച്ച് യോഗ ആഴ്ചയ്ക്കൊന്നും രണ്ടും ദിവസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നിർബന്ധമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഗുണവും കിട്ടുന്നുണ്ട്. മാത്രമല്ല മാനസികമായ അച്ചടക്കം, ആരോഗ്യം കിട്ടാൻ യോഗയ്ക്ക് വളരെ സ്വാധീനം ചെലുത്താൻ പറ്റും. അത് വളരെ നന്നായിട്ട് ധാരാളം ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പുകവലി, മദ്യപാനം മുതലായ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ശീലിക്കുന്നവർക്കൊക്കെ യോഗ കൊണ്ട് വളരെ വളരെ വളരെ ഗുണം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരര മുക്കാ മണിക്കൂറെങ്കിലും യോഗ ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. രോഗങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങൾക്ക് ദൂരം നിർത്താൻ പറ്റും. യോഗ ചെയ്യുന്ന ആൾക്കാരിൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ആസനങ്ങളും ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ, സന്ധി രോഗങ്ങൾ പലതായിട്ടുള്ളവർ, ഇവരെല്ലാം യോഗ ചെയ്യുന്നത് ഒരു മാസ്റ്ററുടെ അടുത്ത് നിന്ന്, ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന്, അവരുടെ നിർദ്ദേശപ്രകാരമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നടുവേദനയും കഴുത്തുവേദനയൊക്കെ ഉള്ളവർ, ശരീരത്തിന് മൊത്തം പൊക്കി വരുന്ന സർവാംഗാസനം, ഹലാസനം ഇതൊന്നും ചെയ്യുന്ന ഉത്തമമല്ല. പിന്നെ ഫോർവേഡ് ബെൻഡിങ് പാടില്ല ബാക്ക് നടുവേദനയുള്ളവർ. ഇതെല്ലാം ഒരു ഡോക്ടറുടെയോ ഒരു അധ്യാപകൻ്റെയോ യോഗ അധ്യാപകൻ്റെയോ നിർദ്ദേശത്തിലൂടെയും ചെയ്യാൻ പാടുള്ളൂ. തീരെ കൊച്ചുകുട്ടികളിൽ നമുക്ക് ചെയ്യരുത്. തീരെ വാർദ്ധക്യം വന്ന ആൾക്കാരിലും ഇത് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ശസ്ത്രക്രിയ, ഉദര ശസ്ത്രക്രിയയും മറ്റും ചെയ്തവർ വയറു സംബന്ധമായിട്ടുള്ള ആസനങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോഴും പ്രാണായാമൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കാർഡിയാക് ബൈപ്പാസ് ചെയ്തവർ, അവരും പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇതിനാണ് ഒരു അധ്യാപകൻ്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവർ, സാധാരണ ജീവിതത്തിൽ ദിവസം ഒരു അര മുക്കാ മണിക്കൂറോളം യോഗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ വളരെ കൂടുതലാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് പോവാതെ കണ്ട്, ആശുപത്രിയിൽ പോവാതെ കണ്ട്, മരുന്ന് കഴിക്കാതെ കണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് ദൂരം നിർത്താൻ പറ്റും. എന്നിട്ട് പറയുന്നു ഒരു പ്രമേഹം. ഇന്നിപ്പോൾ പ്രമേഹം ഇല്ലാത്ത വീടുകളില്ല. ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് പ്രമേഹം ഒരു 50 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നാവട്ടെ 20, 25, 30 വയസ്സുള്ളവർക്ക് പോലും പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇവരൊക്കെ മരുന്ന് കഴിക്കുകയാണ്. മരുന്നാണ് അവസാന വാക്ക്. ഒരാഹാര രീതി മാറ്റാൻ ഇവരാരും തയ്യാറില്ല. ജീവിത രീതി മാറ്റാൻ ആരും തയ്യാറില്ല. 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കൂടുമ്പോൾ ആശുപത്രികൾ പോകുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു. മരുന്ന് കമ്പനികൾ വളർന്നു വരുന്നു. നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. ഈ ഒരു പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കൊന്നും ഒരു അന്ത്യമില്ല. ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിക്കണം. ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും അലോപ്പതി ആയാലും ജീവിതകാലം മുഴുവൻ നമ്മൾ കഴിക്കണം. പ്രഷറിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഒരു രക്ഷാമാർഗം വേറെ എന്തുണ്ട് എന്ന് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അതിൻ്റെ പരിഹാര മാർഗം ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ജീവിത രീതി, ആഹാരക്രമം അനുവർത്തിക്കുക, കൃത്യമായ വ്യായാമം, പ്രത്യേകിച്ച് യോഗ മുതലായിരിക്കുന്ന വ്യായാമങ്ങൾ ശീലിക്കുക. ഒരു പരിധിവരെ ഡോക്ടറിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മരുന്നുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇതൊരു സന്ദേശമാണ്. യോഗ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി എല്ലാവരും ശ്രോതാക്കളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: को क्या हो।
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീത

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. മൺസൂൺ ടെയിൽസിൽ ഇന്ന് കേൾക്കാം റസ്കിൻ ബോണ്ടിന്റെ സൗണ്ട്സ് ഐ ലൈക്ക് ടു ഹിയർ. കഥാവതരണം അനഘ രാമചന്ദ്രൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
2: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്